അപ്പോ ഇന്നത്തെ ഗാനകേരളി ഒരു അടിപൊളി സോങ്ങിൽ കൂടി തുടങ്ങിയാലോ. സ്റ്റേ ട്യൂൺഡ്. സമ്മർ ഇൻ ബത്ലഹേം, ഏ മോവയിൽ നിന്നും ഒരു പാട്ടാണ് സുജാത മോഹൻ പാടിയത്.

ഉണ്ടിച്ച് കുളിക്കരുത്, തൈരും മീനും കൂടി ഒന്നിച്ച് കഴിക്കരുത്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ വെള്ളം കുടിക്കരുത്. ഇങ്ങനെ കുട്ടിക്കാലം മുതൽ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തില് മുതിർന്നവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒന്നിനു ശേഷം തുടർച്ചയായി മറ്റൊന്ന് ചെയ്യരുത്. ഇതുപോലെ നമ്മുടെ സ്വഭാവത്തിന്റെ കാര്യത്തിലും ചില കാര്യങ്ങളുണ്ട്, മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്തു കഴിഞ്ഞാലേ പണി പാടും. അത്തരത്തിൽ മിക്സ് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഗാനകരലിൽ കൂടി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ സമയത്ത് നമുക്കൊരു അടിപൊളി പാട്ട് കേട്ടിട്ട് വീണ്ടും തിരിച്ചു വന്നാലോ. ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. ഈ മൂവിയിൽ നിന്നും ബ്യൂട്ടിഫുൾ സോങ് കമ്മിങ് അപ്പ് വിത്ത് യു, കെ ജെ യേശുദാസ്, സുജാത മോഹൻ പാടിയത്.

നിങ്ങളുടെ മൂഡ് മോശമായിരിക്കുന്ന സമയത്തിലെ നമ്മൾ പറയുന്ന ബാഡ് മൂഡ് എന്ന് പറയുന്ന അവസ്ഥ, ആ സമയത്തെ ബാഡ് വേർഡ്സ് അതിന്റെ കൂടെ മിക്സ് ചെയ്യരുതേ. ഭയങ്കര ഡെഡ്ലി കോമ്പിനേഷൻ ആണിത്. അത് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, ഹാ അത് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ ബാഡ് മൂഡിൽ ഇരിക്കുമ്പോ നമ്മൾ എന്താ പറയുന്നത് എന്ന് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവില്ല. അത് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭീകരമായിരിക്കും കേട്ടോ. കാരണം ബാഡ് മൂഡിൽ ഇരിക്കുമ്പോ നമ്മൾ എന്താ പറയുന്നത് എന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവില്ല കേട്ടോ. ഈ ബാഡ് മൂഡ് എന്ന് പറയുന്നത് ദേഷ്യം, സങ്കടം, അങ്ങനെയൊക്കെ വരുന്ന ഒരു വല്ലാത്ത മൂഡ് ഉണ്ടല്ലോ, ആ സമയത്ത് ബെറ്റർ മിണ്ടാണ്ടിരിക്കുക, സൈലന്റ് ആയിട്ട് ഇരിക്കുക. വല്ലതും പറഞ്ഞു പോയാല് നിങ്ങൾക്ക് പിന്നീട് ആ മൂഡ് അങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ പറഞ്ഞ ആ വാക്കുകൾ ഉണ്ടല്ലോ, ഒരു കാലത്തും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബാഡ് മൂഡും ബാഡ് വേർഡ്സും തമ്മില് മിക്സ് ചെയ്യരുത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഒരു നല്ല പാട്ട് വരുന്നുണ്ട്, പ്രണയവർണ്ണങ്ങൾ. ഈ മൂവിയിൽ നിന്നും ഒരു നല്ല പാട്ടാണ് കെ ജെ യേശുദാസ് ചിത്ര പാടിയത്.

ഇനി മിക്സ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് അറിയോ? മറ്റുള്ളവരുടെ കാഴ്ചപ്പാടും നിങ്ങളുടെ ബോധ്യങ്ങളും. ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴേ മറ്റുള്ളവർ പറയില്ലേ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവർക്കത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവർക്ക് നിങ്ങൾക്കത് ചെയ്യാനാകും എന്ന് വിശ്വസിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ അവര് നിങ്ങളെ പുറകോട്ട് വലിക്കും. ഇതിന്റെ എക്സാമ്പിൾ മുമ്പിൽ എപ്പോഴോ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നാലും ഒന്നും കൂടി പറയാം. സ്പൈഡർമാൻ നിങ്ങളടുത്ത് വന്ന് പറയുകയാണ്, എനിക്ക് ഈ ചവറിലൊക്കെ വളരെ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും, എനിക്കിതൊരു വലിയ കാര്യമൊന്നുമില്ല ഏട്ടാ എന്ന് പറയുകയാണ്. അപ്പൊ നിങ്ങൾ പറയും, ചുമ്മാ ഗുണ്ടടിക്കരുത്, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന്. എന്തുകൊണ്ടാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് ആ ചുമരിലേക്ക് ഒന്ന് വലിഞ്ഞു കയറാൻ പറ്റില്ല, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന്. മറ്റുള്ള ആൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി സ്പൈഡർമാന്റെ ആംഗിളിൽ നിന്നും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, സ്പൈഡർമാനത് ജുജിബിയാണ്, സിമ്പിൾ. പക്ഷേ നമുക്കത് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അയാളുടെ ആ ബോധ്യമുണ്ടല്ലോ, അതിനെ നമ്മള് കാഴ്ചപ്പാടുകൾ കൊണ്ട് നമ്മൾ തകർക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് മറ്റുള്ള ആൾ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ അയാളുടെ ഇതിൽ അത് ശരിയാണ്, പക്ഷേ നിങ്ങളുടെ ബോധ്യമായി നിങ്ങൾ അതിനെ മിക്സ് ചെയ്യാൻ പോയാലേ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്ന് കറക്റ്റായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പോകുന്നതിന് മുമ്പില്, അപ്പോ ഇപ്പോ നമ്മള് പാട്ട് കേൾക്കാനുള്ള സമയമാണ്. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടിട്ട് വന്നാലോ. ഓം ശാന്തി ഓഷാന ഈ മൂവിയിൽ നിന്നും ഒരു നല്ല പാട്ടാണ്, ജോബ് കൊറിയൻ ഷാൻ റഹ്മാൻ പാടിയത്.

ഇനി വേറൊന്ന് മിക്സ് ചെയ്യാൻ പറ്റാത്തത് അത് പ്രത്യേകിച്ച് ബിസിനസിന്റെ കാര്യത്തിലാണ്. നമ്മുടെ ഇമോഷൻസും ബിസിനസിന്റെ സ്ട്രാറ്റജീസും അത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ചില ബിസിനസ്സിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മളൊരു ബിസിനസ് തുടങ്ങി നിന്ന് വെച്ചോ, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ നമുക്ക് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ റെഫറൻസിൽ വന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവാണ് ആ ഒരു സ്ഥാനത്തിലിരിക്കുന്നു. പക്ഷേ ആ വ്യക്തി ആ സ്ഥാനത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ മുമ്പോട്ട് പോകാത്തത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ബിസിനസ് വൈസ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആളെ എടുത്ത് പുറത്തേക്ക് ഇടണം, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷേ ഇമോഷണലി ചിന്തിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ പറ്റുക? അത് ബിസിനസിന്റെ തകർച്ചയിലേക്ക് നയിക്കും. ഇമോഷൻസിനെയും ബിസിനസിനെയും തമ്മിൽ മിക്സ് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. ഇത് ജീവിതത്തിൽ പല അവസരങ്ങളിലും ചില സാഹചര്യങ്ങളുമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അപ്പൊ അത് മനസ്സിലാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്താൽ എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത്. ഇതുപോലെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട പലതരം കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളുമായി വീണ്ടും ഗാനകേരളിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ ദോസ്ത്. ഈ മൂവിയിൽ നിന്നും ഒരു അടിപൊളി പാട്ടാണ് ശ്രീനിവാസ് പാടിയത്.

ഇതാ നിങ്ങൾ കേട്ടുകൊണ്ട് അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് പോയിരിക്കുവാണ് കുമ്മറി എഫ് എം 101-ൽ കൂടി. ഇന്നത്തെ ഗാനകേരളിയിൽ ലോസ്റ്റ് സോങ് ആണേ.

0: ഇത്രയും സമയം ഗാന കേരളയാണ് കേട്ടുകൊണ്ടിരുന്നത്.
1: എല്ലാവർക്കും നന്ദിയുണ്ട്.
0: സ്നേഹപൂർവം, വളരെ സ്നേഹപൂർവം,
1: ആർജെ ബൃന്ദജി, നിർമ്മാതാവ് എസ് നവരത്ന. താങ്ക് യു ഓൾ.
2: തുടർന്ന് 10 മണിക്കാണ് ചേരി ചുരുക്കം ചെന്നൈ അഞ്ചൽ.